അനുഗ സാഹിബ് സദാദയാൽ അനുഗ പാദമായ കേ ഹേത സർവരഹോവത ജാൻ അനേത് മിരുകീഷായ ശിവരംഗലാഭയോപൻ സ്യോമൻ പശുതാപ ജ്യോതിസോ ചാലണ ലപട്രയോത അന്ധാർപട്ടാവും സ്യോജോ ലാഭേ നേ താകു വാസനയാവേ കെ ഹേ പല ഹർക്കെ നാം കി പ്രി സുഖദായി കർ കൃപ നാനകാവലയലായി വിദ്യാതന്ന കുട്ടാമ സഭായ

കഥാ അഷ്ടപദി സാധക സംഖൂജലഹോത് സാസംഗമാല സകലീഹോത് സാധക സംഘമിട്ടേ അഭിമാൻ സാധക സംഘ പ്രകടാ സുഖയാൻ സാധക സംഘ ഭുജയ ബ്രഹ്മനേര സാസംഗ സബോധനബേര സാധക സംഘ പായ നാമരതൻ സാധക സംഘ ഏകുപര ജതൻ സാധകി മഹിമ വർണ്ണേ ഗൗൺ പരാനി നാനക സാധകി ശോഭാ ബ്രഹ്മായ സമാനി സാധക സംഘ അഗോച്ചര മിലായ സാധക സംഘ സദാ പരഫുലായ സാധക സംഘ ആവേ ബസ് പഞ്ച സാസംഗ അമൃതരസ പുഞ്ച സാസംഗ സബകി രേന സാധക സംഘ മനോഹര ബയന സാധക സംഘ കഥഹുന്താവായ സാസംഗ അസ്തമൻ പാവ സാധക സംഘ മായാദേ ഭന്ന സാസംഗ നാനക പ്രഭ സുവരസന്ന സാസംഗ ദുഷ്മൻ സമീത സാധുക സംഘ മഹാപുനീത സാസംഗ കിസ്യവനഹി ബൈർ സാധക സംഘ നാ ബിംഗ ബൈർ സാധക സംഘ നാഹി

ഏകങ്കാര കൈ കൊടുക്കുന്ന ബപാത് പ്രവർത്തനപരമായ സമാത് താക്കാന്തന ജാനേ കോയേ ആപേ ആപ് ആ പ്രഭുസോയെ കൈകോട് പാർബ്രഹ്മ കെ ദാസ് തിനോവത് ആത്മ പ്രകാശ് കൈകോട് തത്ത് കെ ബേത്തേ സദാ ഹരേ കു നേത്രേ കൈകോട് നാമരസ് പീമേ അമൃ പഹേ സാധി ജീവേ കൈകോട് നാമ ഗുൺ ഗാമേ ആത്മരസുഖ സഹ സമാമേ അപനേ ജനകോ സാസമാരേ നാനക പരമേശ്വര കെ പ്യാരേ സലോക് കർണ കാരണ പ്രഭ ഏക ഹൈ ദൂസര നായി ഗോയേ നാനക തിസ് ബല ഹാരണ ജാല തല മഹി ഹർസോയ അഷ്ടപദി കർണ കരാമന കർണ ജോഗ ജ്യോതിസ് ഭാവേ സോയി ഹോ ഖിൻമേ ധാപു ധാപന ഹാരാന്തനേ കിശ പാര വാര ഉഗമേ താര തര ഹാവേ ഉഗമേ ഉപജ ഹും സമാവേ ഉഗമേ ഊച്ച നീച വ്യവഹാര ഉഗമേ ഹുക്മേ അനക രംഗ പ്രകാര കർ കർ ദേഖേ അപനി വഡ്യായി നാനക സമയ രയാ സമായി പ്രഭാവേ മാനുഗത ഭാവേ പ്രഭാവേ താ പാത്ര തരാവേ പ്രഭാവേ നു ശാസ്ത്ര രാഖേ പ്രഭാവേ താ ഹർ ഗുണ ഭാഖേ പ്രഭാവേ താ പതത ധാരേ ആപ് കരേ അപന വിചാരേ ദ്വാന സനാ കാ അപ് സുമാമീ ഖേലേ ഭിക്ഷേ അന്തർജാമി ജോ ഭാവേ സ്വീകാര കരാവേ നാനക ദൃഷ്ടി അവർണ ആവേ കഹ മാനുഗതേ ക്യാ ഹോ ആവേ ജ്യോതിസ് ഭാവേ സോഹി കരാവേ ഇസ്കെ ഹാത് മേ താ സബ കുശലേ ജ്യോതിസ് ഭാവേ സോഹി കരേ അന ജാനത് ഭിഖ്യാ മേ രചാ ജെ ജാനത് ആപ ബചായ പരമേ ഭുല്ലാ ദയ ദസ്താവേ നിമുഖ മായ ചാർ കുണ്ട് ഫിർ ആവേ

നിർമ്മല രസനാമൃത പിയോ സദാസോ എല്ലാ കരളേ ജിയോ ജ്ഞാനോപേക്ഷ ഠാകുരകാലങ്ക് സാസംഗ് ചരണ ചലോ ഭാരഗോ ബേന്ദ മിഠേ ഭാവ ജവ്യാഹര ബേന്ദ കർമ്മ കാരഹര കർമ്മ സർവനർ കഥ ഹർ ദർഗേ നാനക് ഊ ജനമഥ ബഡ്പാ ഗീതേ ജൻ ജഗ